സിമരണുദരായ മുഖ്യം പ്രാവക സിമരൻ ത്രേസന്നാ ഭുജായ പ്രാവക സിമരൻ സാവക സുജ്ജായ പ്രാവക സിമരണ നാഹി ജമത്രാസ പ്രാവക സിമരണ പൂരണ ആസ പ്രാവക സിമരണ മനക്കി മലജായ അമൃതനാം ഹൃദമഹസമായ പ്രാവ ജി ബസഹ സാദഗി രസനാ നാനക ജന കാദാസന ദസന പ്രഭ കൗ സിമരഹ സേ തനവന്തേ പ്രഭ കൗ സിമരഹ സേ പതവന്തേ പ്രഭ കൗ സിമരഹ സേ ജന പ്രവാന പ്രഭ കൗ സിമരഹ സേ പുരുഖ പ്രധാന പ്രഭ കൗ സിമരഹ സേ സർബ സേ ബേ മഹതാജേ പ്രഭ കൗ സിമരഹ സേ സർബ കേ രാജേ പ്രഭ കൗ സിമരഹ സേ സുഖവാസി പ്രഭ കൗ സിമരഹ സദാ അവിനാശി സിമരന്തേ ലാഗേ ജനയാവ ദയാല നാനക ജനകീ മംഗരവാല പ്രഭ കൗ സിമരഹ സേ പാരുപകാരി പ്രഭ കൗ സിമരഹ തിന് സദ്ബലഹാരി പ്രഭ കൗ സിമരഹ സേ മുഖ സുഹാവേ പ്രഭ കൗ സിമരഹ തിന് സുഖ ബിഹാവേ പ്രഭ കൗ സിമര

ഉപനിഷത്തിലേക്ക്. ജഹ നിർമാണ തഹ കൗൺ കൗമാൻ കൗൺ അഭിമാൻ ജഹ സ്വരൂപ.